റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്.

കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. മുഖ്യമന്ത്രി VD സതീശന് കൊച്ചി പൌരാവലി സ്വീകരണം നൽകുന്നു. May 24 കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ളവരും മതമേലാധ്യക്ഷന്മാരും പങ്കെടുക്കുമെന്ന് എറണാകുളം DCC നേതൃയോഗത്തിന് ശേഷം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു. TJ വിനോദ് MLA, KPCC വൈസ് പ്രസിഡന്റ് വിജയ് പൌലോസ് അടക്കമുള്ളവർ സംസാരിച്ചു. 4 മാസം പ്രായമായ ധ്രുവാൻ എന്ന കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി നാട് ഒന്നിക്കുന്നു. കിഴക്കൊമ്പ് പമ്പഴക്കുന്നേൽ അനന്തു അശോക് അശ്വതി ദമ്പതികളുടെ മകനായ ധ്രുവാൻ സ്പൈനൽ മസ്കുലർ അട്രോഫി Type 1 രോഗബാധിതനാണ്. പേശികളുടെ ബലം കുറഞ്ഞ് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നതാണ് രോഗം. 1 മാസം പ്രായമുള്ളപ്പോഴാണ് ധ്രുവാന് രോഗം കണ്ടെത്തുന്നത്. ചികിത്സയ്ക്കായി ഇതുവരെ ലക്ഷങ്ങൾ ചെലവായി. കുട്ടിയുടെ ശരീരത്തിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ ജീൻ തെറാപ്പി വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇതിനുള്ള മരുന്ന് വിദേശത്തു നിന്നും എത്തിക്കണം. 16 കോടി രൂപയാണ് ചികിത്സയുടെ ചെലവ് കണക്കാക്കുന്നത്. ധ്രുവാന്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ധ്രുവാൻ സഹായ നിധി രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ബറോഡ കൂത്താട്ടുകുളം ശാഖയിൽ കുട്ടിയുടെ പിതാവ് അനന്തു അശോക്, നഗരസഭ അധ്യക്ഷൻ റെജി ജോൺ, വാർഡംഗം ഷീല ബിനോയ് എന്നിവരുടെ പേരിൽ ജോയിന്റ് അക്കൌണ്ട് തുറന്നു. മകൾ വിവാഹിതയോ കന്യാസ്ത്രീയോ ആയാൽ അവർക്ക് നൽകിയ ഭൂമി മകനെ ലഭിക്കുമെന്ന പിതാവിന്റെ ധനനിശ്ചയ ആധാരത്തിലെ വ്യവസ്ഥ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ഈ വ്യവസ്ഥ പ്രകാരം സഹോദരിയുടെ വിഹിതം സ്വന്തം പേരിലാക്കിയ വൈക്കം സ്വദേശിയുടെ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എസ് ഈശ്വരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജിക്കാരന്റെ സഹോദരിക്ക് 1965 ധനനിശ്ചയ ആധാരപ്രകാരം പിതാവ് 10 സെന്റ് സ്ഥലം നൽകി. എന്നാൽ വിവാഹം കഴിക്കുകയോ കന്യാസ്ത്രീയാകുകയോ ചെയ്താൽ ഈ സ്വത്തിലുള്ള അവകാശം ഇല്ലാതാകുമെന്നും സഹോദരന് ലഭിക്കുമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. 1973 സഹോദരി വിവാഹിതയായി. പിതാവ് 1983 മരിച്ചു. സഹോദരി വിദേശത്തേക്കും പോയി. തുടർന്ന് സഹോദരൻ സ്ഥലം തന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു. ഇതിനെതിരെ സഹോദരി മുൻസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. അപ്പീലിൽ കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി അനുകൂലമായി വിധിച്ചു. ഇതിനെതിരെയാണ് സഹോദരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വത്ത് കൈമാറ്റ നിയമപ്രകാരം നിയമം വിലക്കിയതും പൊതുനയത്തിന് എതിരായതുമായ വ്യവസ്ഥ അസാധുവും നടപ്പിലാക്കാൻ കഴിയാത്തതുമാണെന്ന് കോടതി വിലയിരുത്തി. മകൾ വിവാഹം കഴിച്ചാലോ കന്യാസ്ത്രീ ആയാലോ സ്വത്ത് മകനെ തിരിച്ചെത്തുമെന്ന വ്യവസ്ഥ അസാധുവാണ്. പൂർണ്ണമായ കൈമാറ്റമാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ കരാർ നിയമപ്രകാരവും ധനനിശ്ചയ ആധാരത്തിലെ വ്യവസ്ഥ അസാധുവാണ്. ലഭിച്ച 10 സെന്റിൽ ഹർജിക്കാരന്റെ സഹോദരിക്ക് പൂർണ്ണ

അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പിറവം മേഖലയിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം തെളിവ് ശേഖരിക്കുന്നു. തീരെ മോശമായ ഇടങ്ങൾ പോലും വാടകയ്ക്ക് നൽകുകയും താമസക്കാരുടെ വിലാസം ശേഖരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നെച്ചൂരിലെ അതിഥി തൊഴിലാളിയുടെ മരണത്തെ തുടർന്നാണ് നടപടി കർശനമാക്കാൻ നീക്കം. അതിഥി തൊഴിലാളികളുടെ വിലാസവും വിശദാംശങ്ങളും പോലീസ് സ്റ്റേഷനിൽ നൽകണമെന്ന നിർദ്ദേശവും മിക്കയിടത്തും പാലിക്കുന്നില്ല. നേരത്തെ അതിഥി തൊഴിലാളിക്ക് താമസത്തിന് വാടകയ്ക്ക് പട്ടിക്കൂട് നൽകിയ സംഭവം വിവാദമായിരുന്നു. 10 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ളിടത്ത് തങ്ങുന്നത് 3 ഇരട്ടിയോളം ആളുകളാണ് പലപ്പോഴും. ശുദ്ധജലമോ ശുചിമുറിയോ ഇല്ല. മലിനജലം കെട്ടിക്കിടക്കുന്നതിന് സമീപത്താണ് പാചകം. പ്ലൈവുഡ് കമ്പനി ഉൾപ്പെടെ ഉള്ളിടങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നുമുണ്ട്. നിർമ്മാണ മേഖല ഉൾപ്പെടെ ഭൂരിഭാഗം തൊഴിലിടങ്ങളിലും ഉടമകൾ താമസ സൗകര്യം നൽകാറില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് തട്ടിപ്പ്. കേരള തീരത്തോട് ചേർന്ന് കാണപ്പെടുന്ന കൂന്തൽ അഥവാ ഇന്ത്യൻ സ്ക്വിഡ് യൂറോറ്റിയൂത്തിയസ് ഡുവോസിലി ഇനങ്ങളുടെ വിചിത്രവും സങ്കീർണവുമായ പ്രത്യുൽപാദന രീതികൾ CMFRAയുടെ പഠനത്തിൽ വ്യക്തമായി. കൂട്ടത്തോടെയുള്ള പ്രജനനം, സ്വവർഗ ഇണചേരൽ, ഒരേ സമയം ഒന്നിലേറെ പങ്കാളികളുമായുള്ള ഇണചേരൽ എന്നിവ ഈ കൂന്തലുകളിൽ സാധാരണമാണെന്ന് കണ്ടെത്തി. CMFRAയിലെ ഷെൽഫിഷ് ഫിഷറീസ് ഡിവിഷനിലെ ഡോക്ടർ ഗീതാ ശശികുമാർ, ഡോക്ടർ KK സജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. കൊച്ചി തീരത്തോട് ചേർന്നുള്ള മേഖലയിൽ നിന്ന് ശേഖരിച്ച കൂന്തലുകളിലാണ് പഠനം നടത്തിയത്. രാജ്യാന്തര ശാസ്ത്ര ജേണലായ ജേണൽ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ കിഴക്കേ കവാടത്തിലെ GCDA പേ ആൻഡ് പാർക്കിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയത് വിമർശനങ്ങൾക്ക് കാരണമായി. ഇരുചക്ര വാഹനങ്ങൾ ഒരു ദിവസം പാർക്ക് ചെയ്യുന്നതിന് നേരത്തെ 30 രൂപയായിരുന്നു ഈടാക്കിയിരുന്നതെങ്കിൽ പുതിയ നിരക്ക് പ്രകാരം ഇത് 120 രൂപയാണ്. കാറുകൾക്ക് ഒരു ദിവസത്തേക്ക് 90 രൂപയിൽ നിന്ന് 480 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മെയ് 1 മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് ആദ്യ 2 മണിക്കൂറിന് 10 രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 5 രൂപ വീതവുമാണ് പുതിയ നിരക്ക്. കാറുകൾക്ക് ആദ്യ 2 മണിക്കൂറിന് 40 രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 20 രൂപ വീതവും നൽകണം. ജോലി ആവശ്യത്തിനും മറ്റും പതിവായി ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള GCDA പാർക്കിംഗ് പ്രയോജനപ്പെടുത്തുന്നത്. പാർക്കിംഗ് കേന്ദ്രത്തിൽ ഫീസ് നിരക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ സൌകര്യാർത്ഥം കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിന് ആലുവയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അനുവദിച്ച സ്റ്റോപ്പ് മെയ് 22 നിലവിൽ വന്നു. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ ആലുവയിൽ രാവിലെ 8:48 എത്തും. രാവിലെ 8:50 പുറപ്പെടും. മടക്ക ട്രെയിൻ ആലുവയിൽ വൈകിട്ട് 7:19 എത്തും. വൈകിട്ട് 7:21 പുറപ്പെടും. ഈ രീതിയിലാണ് ക്രമീകരണം. യാക്കോബായ സുറിയാനി സഭയുടെ ട്രസ്റ്റിയായും സെക്രട്ടറിയുമായി ദീർഘകാലം പ്രവർത്തിച്ച ജോർജ് മാത്യു തെക്കേ തലക്കിൽ അന്തരിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ സെക്രട്ടറിയും ട്രസ്റ്റിയുമായിരുന്ന കമാൻഡർ TP മാത്യുവിന്റെ പുത്രനായ ബറീത്തോ കാശീറോ ജോർജ് മാത്യു തെക്കേ തലക്കലിനെ 1999 പുത്തൻകുരിശിൽ കൂടിയ അഖില മലങ്കര പള്ളി പ്രതിപുരുഷയോഗം അൽമായ ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. 2012 സഭാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാലം ചെയ്ത ശ്രേഷ്ഠ ബസോലിയസ് തോമസ് പ്രഥമൻ കതോലിക്ക ബാവയോടൊപ്പം സഭയുടെ ഉന്നതിക്കായി ദീർഘനാൾ പ്രവർത്തിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എളംകുളം സെന്റ് മേരീസ് കോൺഗ്രിഗേഷന്റെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു. എളംകുളം സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രൽ പുതുക്കി പണിയുന്നതിന് നേതൃത്വം നൽകി. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഞ്ചേരി ട്രേഡേഴ്സ് എന്ന വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് തുതിയൂർ പാലച്ചുവട് വെണ്ണല വഴി വൈറ്റില പാലാരിവട്ടം ബൈപ്പാസിലേക്കുള്ള തിരക്കേറിയ റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. സീപോർട്ട് എയർപോർട്ട് റോഡിലെ TV സെന്റർ ജംഗ്ഷനും തുതിയൂർ റോഡിലെ രാജീവ് ഗാന്ധി ജംഗ്ഷനും ഇടയിലാണ് റോഡിനടിയിലേക്ക് വലിയ ഗുഹ പോലെ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖല സെസ് വളപ്പിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വിടുന്ന ഭാഗമാണിത്. സെസ് മതിലിനോട് ചേർന്ന് ഇതിനായി റോഡിനു കുറുകെ കലങ്ക് നിർമ്മിച്ചിരുന്നു. ഇതോട് ചേർന്ന ഭാഗത്താണ് ഗർത്തം. സെസ്സിലെ വെള്ളം കാളച്ചാൽ പാടശേഖരത്തേക്കും തോട്ടിലെ ഴുകുന്നത് കലിങ്കിനടിയിലൂടെയാണ്. ഞായറാഴ്ച വൈകിട്ട് ചെറിയ രീതിയിൽ തകർന്ന ഭാഗത്ത് രാത്രിയോടെയാണ് വൻഗർത്തം രൂപപ്പെട്ടത്. നാട്ടുകാർ അപകട സൂചനയ്ക്ക് അടയാളം വെച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. കാക്കനാട് ഭാഗത്തുനിന്ന് വൈറ്റില ബൈപ്പാസിലേക്കും തിരിച്ചും പോകുന്ന 100 കണക്കിന് വാഹനങ്ങൾ എളുപ്പവഴിയായി ഉപയോഗിക്കുന്ന റോഡാണിത്. 4 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതാണ് ഗർത്തത്തിനോട് ചേർന്ന കലുങ്ക്. സെസ് വളപ്പിൽ നിന്നുള്ള മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ വെള്ളം കെട്ടിക്കിടന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട സൂചന നേരത്തെ നൽകിയെങ്കിലും അധികൃതർ ഗൗരവത്തിലെടുത്തില്ല. ഗർത്തത്തോട് ചേർന്നുള്ള ശേഷിക്കുന്ന ഭാഗം ഏത് സമയവും ഇടിയാവുന്ന നിലയിലാണ്.
ഇടക്കൊച്ചിയിൽ നിന്ന് കണ്ണങ്ങാട്ട് പാലത്തിലേക്ക് നീളുന്ന രണ്ട് റോഡുകളും തകർന്നു. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് റോഡും ഇന്ദിരാഗാന്ധി റോഡുമാണ് തകർന്നത്. ഈ റോഡുകളുടെ പല ഭാഗങ്ങളും കുളങ്ങളായി കിടക്കുകയാണ്. മഴ പെയ്തതോടെ റോഡിൽ

കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടങ്ങൾ പതിവാണ്. 3 മാസത്തോളമായി റോഡ് പൊളിഞ്ഞുകിടക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും പെരുമ്പളം പാലത്തിന്റെ ടാറിംഗ് പൂർത്തിയായില്ല എന്ന ആക്ഷേപം. പാലത്തിൽ വിളക്കുകൾ ഘടിപ്പിച്ചിട്ടില്ല. പാലത്തിൽ നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെ നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല. ഇവർ ഉപേക്ഷിക്കുന്ന മാലിന്യം പാലത്തിൽ കുന്നുകൂടുന്ന സാഹചര്യമാണ്. മാലിന്യം ഇടാനുള്ള ബക്കറ്റ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ലഘുഭക്ഷണങ്ങൾ വിൽക്കുന്ന വഴി വാണിഭങ്ങൾ പാലത്തിൽ വർദ്ധിച്ചിട്ടും നിയന്ത്രിക്കാൻ മാർഗമില്ല. പോലീസ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്ധനവില വർധനവ് മൂലം സ്ഥിതി മോശമാണെന്നും അതിനാൽ കിലോമീറ്റർ നൽകുന്ന പ്രതിഫലം കൂട്ടാൻ കമ്പനികൾ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ഗിഗ് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ പണിമുടക്കി. സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ അടക്കമുള്ള പ്രമുഖ ആപ്പ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളിലെ തൊഴിലാളികളാണ് ഇവർ. കിലോമീറ്ററിന് 4 മുതൽ 5 രൂപയൊക്കെയാണ് കമ്പനികൾ ഇവർക്ക് നൽകുന്ന നിരക്ക്. ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലിയൊരു പങ്കാണ് ഇന്ധന ചെലവിനത്തിൽ ഗിഗ തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നത്. മഴയായാലും വെയിലായാലും ഇവരുടെ തൊഴിലിന് മുടക്കം വരുത്താനും പറ്റില്ല. വാഹനങ്ങൾക്ക് വരുന്ന കേടുപാടുകൾ തീർക്കാനുള്ള തുകയും പ്രതിഫലത്തിൽ നിന്ന് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കമ്പനികൾ നൽകുന്ന പ്രതിഫല തുക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ഇവർ പറയുന്നു. റോഡിൽ ഗതാഗത നിയമം ലംഘിക്കുന്നതിൽ VIPകൾക്കും വലിയ പങ്കുണ്ടെന്ന് വാർത്തകൾ. മന്ത്രിമാർ, MPമാർ, MLAമാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 60 പേരാണ് 6 മാസത്തിനിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുരുങ്ങിയത്. മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ എണ്ണം 180 വരും. ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ ചിലർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിരന്തരം നിയമലംഘനം നടത്തുന്നവയും പലതവണ നോട്ടീസ് അയച്ചിട്ടും പിഴ അടയ്ക്കാത്തവയുമാണ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 64 ക്യാമറകളാണ് ജില്ലയിലെ വിവിധ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ മാത്രം നിയമലംഘനത്തിന്റെ പേരിൽ 60 VIP വാഹനങ്ങൾ കുരുങ്ങിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ എന്നിവയാണ് പ്രധാന കുറ്റങ്ങൾ. കുറഞ്ഞ യാത്രാ നിരക്കിൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ ഉപകരിക്കുന്ന ഓൺലൈൻ ബൈക്ക് ടാക്സി രംഗത്ത് ഒട്ടേറെ വ്യാജന്മാർ വിളിച്ചുന്നതായി പരാതി. ഓൺലൈനിൽ ട്രിപ്പ് വിളിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മുൻപിലെത്തിയ 7 അനധികൃത ബൈക്ക് ടാക്സികൾക്കെതിരെ നടപടിയെടുത്തു. ടാക്സി പെർമിറ്റും മഞ്ഞ നമ്പർ പ്ലേറ്റുമുള്ള ബൈക്കുകൾ മാത്രമേ ടാക്സി ബൈക്കായി ഉപയോഗിക്കാവൂ. ഓൺലൈനിൽ ട്രിപ്പ് വിളിച്ച MVIമാരുടെ മുൻപിലെത്തിയ 12 ബൈക്കുകളിൽ 7 എണ്ണത്തിനും ടാക്സി പെർമിറ്റ് ഇല്ലായിരുന്നു. ഇവയ്ക്ക് പിഴ ചുമത്തി. ഗതാഗത കുരുക്ക് ഒഴിവാക്കി വേഗം എത്താമെന്നതിനാൽ ബൈക്ക് ടാക്സികൾ ഇപ്പോൾ വ്യാപകമാണ്. ഇവയുടെ സേവനം ലഭിക്കുന്ന ഒട്ടേറെ ഓൺലൈൻ ആപ്പുകളുമുണ്ട്. ആലുവ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു. ആലുവ ശിവക്ഷേത്രം, കുട്ടമശ്ശേരി കാരോട്ട് ക്ഷേത്രം, ചുവരഫെറിയിലെ തേവർക്കാട് ക്ഷേത്രം, അശോകപുരത്തെ ക്ഷേത്രം, കുന്നത്തേരി, SNDP വനിതാ സമാജം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നത്. തിങ്കളാഴ്ച പട്ടാപ്പകൽ ആലുവ ശിവക്ഷേത്രത്തിലെ പിൽഗ്രിം ഷെൽട്ടറിന്റെ വാതിൽ തകർത്ത് മോഷണം നടന്നു. വൈകിട്ട് 3:30 വിളക്കുകൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്ന ഏതാനും സാധനങ്ങൾ കവർന്നത്. മോഷണം നടത്തിയയാളുടെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലുവയിൽ 2 ഇടങ്ങളിലായി വൻ കഞ്ചാവ് വേട്ട നടന്നു. 35 കിലോഗ്രാം കഞ്ചാവുമായി ഒരു മലയാളിയും 6 ഇതര സംസ്ഥാന തൊഴിലാളികളും പോലീസിന്റെ പിടിയിലായി. ഓട്ടോറിക്ഷയിൽ 25 കിലോ കഞ്ചാവുമായി ബംഗാൾ മൂർഷിദാബാദ് സ്വദേശികൾക്കൊപ്പമാണ് ആലുവ നൊച്ചിമ പുളിക്കലത്ത് വീട്ടിൽ ആസാദ് തോട്ടക്കാട്ടുകരയിൽ വച്ച് പിടിയിലായത്. ഓട്ടോയിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി മൂർഷിദാബാദ് സ്വദേശികളായ 3 പേരെ ദേശത്ത് വച്ചുമാണ് ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിച്ചത്. അങ്കമാലിയിൽ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ആലുവയിലേക്ക് വരുന്ന വഴിയാണ് ആദ്യ സംഘത്തെ പിടികൂടിയത്. ഓട്ടോ ഡ്രൈവർ ആസാദിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. അങ്കമാലിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് കുട്ടമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വഴി ദേശത്ത് വച്ചാണ് 2-ാമത്തെ സംഘത്തെ 10 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. ഷോൾഡർ ബാഗിൽ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയ്ക്ക് വിപണിയിൽ പണ്ടത്തെ പോലെ വില ലഭിക്കുന്നില്ലെന്ന വാർത്തകൾ. കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള വൻ തിരിച്ചടിയാണ് പ്രധാനമായും ചക്ക വിപണിയെ ബാധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വർഷത്തിൽ എല്ലാ കാലത്തും കായ്ക്കുന്ന പ്രത്യേക പ്ലാവിനങ്ങൾ മലയോര മേഖലയിൽ വ്യാപകമായതും ഉൽപാദനം കുത്തനെ വർദ്ധിച്ചതും വിലയിടിവിന് ആക്കം കൂട്ടി. പൊതുവിപണിയിൽ ചക്കയുടെ ചില്ലറ വിൽപ്പന നിരക്ക് കൂടുതലാണെങ്കിലും ഇടനിലക്കാർ വഴി കർഷകർക്ക് ലഭിക്കുന്ന മൊത്തവില കിലോയ്ക്ക് 20 രൂപയിൽ താഴെ മാത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സീസണിൽ കിലോയ്ക്ക് 40 മുതൽ 60 രൂപ വരെ കർഷകർക്ക് വില ലഭിച്ചിരുന്ന സ്ഥാനത്താണിത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ചക്കയുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി കുറഞ്ഞു.
പാചകവാതക നിരക്കിലുണ്ടായ പ്രതിസന്ധി മൂലം ചെറുകിട മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകളുടെ പ്രവർത്തനവും മന്ദഗതിയിലാണ്. ഇതോടെ ചക്കയിൽ നിന്നുള്ള ചിപ്സ്, ഹൽവ, പൾപ്പ് തുടങ്ങിയവയുടെ നിർമ്മാണം കുറഞ്ഞതും തിരിച്ചടിയായി. മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ

പ്ലാവ് കൃഷി വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിളവെടുപ്പ് കാലത്ത് ന്യായമായ വില കിട്ടാതെ വന്നതോടെ വലിയ നിക്ഷേപം നടത്തിയ കർഷകർ ആശങ്കയിലാണ്. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസാണ്. പരിപാടി തുടരുന്നു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തെരുവ് നായ്ക്കൾക്കെതിരായ നടപടികൾ കൊച്ചി കോർപ്പറേഷൻ ശക്തമാക്കുന്നു. അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കാൻ സുപ്രീം കോടതി വിധിച്ചതോടെയാണിത്. കോടതി വിധി വിശദമായി പഠിച്ച ശേഷമാകും തുടർ നടപടി. നായ്ക്കളെ പിടികൂടാൻ ജില്ലയിൽ നിലവിൽ ആളുകൾ കുറവാണ്. ലൈസൻസുള്ള കൂടുതൽ ആളുകളെ കരാറടിസ്ഥാനത്തിൽ ജോലിക്കെടുക്കേണ്ടി വരും. അടുത്ത കൌൺസിലിൽ ഇക്കാര്യങ്ങൾ അജണ്ടയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന വിഷയമാണ് തെരുവ് നായ പ്രശ്നം. ബ്രഹ്മപുരത്ത് 1 ഏക്കറിലെ ഷെൽട്ടർ പദ്ധതി വേഗത്തിലാക്കും. ഇതിനായി ഫണ്ട് ലഭ്യമാക്കും. നായ്ക്കളെ ദത്തെടുക്കാനുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കും. ഭക്ഷണം, പരിചരണം തുടങ്ങിയ കാര്യങ്ങൾക്കായി വലിയ തുകയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മപുരത്ത് ഷെൽട്ടറിനായി കണ്ടെത്തിയ സ്ഥലം ചുറ്റുമതിൽ കെട്ടിത്തിരിക്കും. ദേശീയ മൃഗക്ഷേമ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഡിസൈൻ. ഷെൽട്ടർ നിർമ്മിക്കാനുള്ള ബിഡ് തയ്യാറാകുന്നതിനൊപ്പം അന്തിമ ഡിസൈൻ തീരുമാനിക്കാൻ മത്സരം നടത്തും. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഡിസൈനാണ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുക്കുന്ന ഡിസൈനിന് 50,000 രൂപ പാരിതോഷികം നൽകും. ബ്രഹ്മപുരത്ത് 4 ഏക്കർ ഭൂമിയാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തത്. ഇതിൽ 1 ഏക്കർ സ്ഥലത്താണ് ABC കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം നടപ്പാക്കുക. ഈ ഘട്ടത്തിൽ തന്നെ കൂടുതൽ ജീവനക്കാരെ ആവശ്യമായി വരും. വാർഷിക പദ്ധതി വിഹിതത്തിൽ കൂടുതൽ തുക ഇതിനായി വകയിരുത്തും. തുടർന്ന് ബാക്കി 4.4 ഏക്കറിലെ ഭൂമിയിലേക്ക് വികസിപ്പിക്കും. കോർപ്പറേഷന് പുറത്ത് ബ്ലോക്ക് തലത്തിൽ ഷെൽട്ടറിന് ഭൂമി കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പറവൂർ നഗരത്തിൽ അലയുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. മഴക്കാലം തുടങ്ങുന്നതോടെ ഇവയ്ക്ക് ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറയുമ്പോൾ കൂട്ടമായി റോഡിലേക്ക് ഇറങ്ങുകയും അക്രമാസക്തമാവുകയും ചെയ്യും. 1 മാസം മുൻപ് പറവൂർ പാലത്തിന് സമീപം തെരുവ് നായ 2 പേരെ കടിച്ചിരുന്നു. പെരുമ്പടന്ന കവലയിലും പരിസരത്തും 15 വരുന്ന തെരുവ് നായക്കൂട്ടങ്ങൾ ഒന്നിച്ച് റോഡുകളിലൂടെ അലയുന്നുണ്ട്. KMK കവലയിൽ ഫോർട്ട് റോഡ് മുതൽ പുല്ലംകുളം കവല വരെയും മൂകാംബി റോഡിലും ഇതുതന്നെയാണ് സ്ഥിതി. സ്കൂൾ അവധിക്കാലത്ത് സ്കൂൾ വളപ്പിലും കൂടുതൽ തെരുവ് നായകൾ തമ്പടിച്ചിട്ടുണ്ട്. ജൂണിൽ സ്കൂൾ തുറക്കുന്നതോടെ ഇത് കുട്ടികൾക്കും അധ്യാപകർക്കും ഭീഷണിയാകും. നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുനമ്പം മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ് എന്ന് പരാതി. ഹാർബറിലും പരിസരത്തും പൊതുവഴിയിലുമെല്ലാം നായകൾ അലഞ്ഞു തിരിയുകയാണ്. വാഹനങ്ങൾക്കിടയിൽ വിശ്രമിക്കുവാൻ പല നായകളും ഇടം കണ്ടെത്താറുണ്ട്. വാഹനമെടുക്കുമ്പോൾ അവ കൂട്ടത്തോടെ ഓടി സമീപത്ത് നിൽക്കുന്നവരിലേക്ക് തിരിയുന്നത് ഭീകരാന്തരീക്ഷം പലപ്പോഴും സൃഷ്ടിക്കുന്നുമുണ്ട്. ഇവയെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വയോധികയുടെ മരണത്തെ തുടർന്ന് ആയക്കാടുള്ള തൃക്കാരൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടത്തി. ഫീൽഡ് വർക്ക് ഊർജിതപ്പെടുത്താനും കിണറുകൾ ഉൾപ്പെടെ ജലാശയങ്ങൾ ശുചീകരിച്ച് ക്ലോറിനേഷൻ നടത്തുവാനും തീരുമാനിച്ചു. രോഗ ഉറവിടം കണ്ടെത്താത്ത സാഹചര്യത്തിൽ മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാനും പൊതുജന ബോധവൽക്കരണം നടത്തുന്നതിനും ആശ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ടീം രൂപവൽക്കരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിൻ ജോയ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് വീണ്ടും മാലിന്യം നിറയുന്നു എന്ന് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെ കൂടുതൽ മാലിന്യം തീരത്ത് വന്നടിയുകയായിരുന്നു. കടപ്പുറത്തെ ശുചീകരണ ജോലികൾ പതിവ് പോലെ നടക്കുന്നുണ്ടെങ്കിലും മാലിന്യം ഒഴിയുന്നില്ല. നേരത്തെ പോളപ്പായൽ വരവാണ് മാലിന്യം കൂട്ടിയത്. ഇപ്പോൾ വേമ്പനാട്ട് കായലിൽ നിന്നുള്ള പോളപ്പായൽ ശല്യം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള മാലിന്യം കൂടി വരികയാണ്. കടപ്പുറത്ത് ആളുകൾ കൂടുതൽ എത്തുന്നുണ്ടെങ്കിലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞയാഴ്ച കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വലിയ ശുചീകരണ യത്നം തന്നെ നടന്നിരുന്നു. കോർപ്പറേഷൻ ജീവനക്കാർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരും അതിൽ പങ്കെടുത്തു. നീക്കം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാലിന്യം തീരത്ത് വന്നടിയുകയാണ്. വലിയ രീതിയിൽ മാലിന്യം എത്തുന്നത് തടയാൻ ശാസ്ത്രീയ സംവിധാനങ്ങളും ഉണ്ടാകണം എന്നാണ് ആവശ്യം. ഫോർട്ട് കൊച്ചി ടൂറിസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ കടപ്പുറം സംരക്ഷണത്തിനും അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും സർക്കാർ ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെടുന്നു. അശമന്നൂർ പഞ്ചായത്തിലെ പൂമല കളമ്പാടം പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നതായി പരാതി. വേനൽ മഴ ലഭിച്ചെങ്കിലും മിക്കയിടങ്ങളിലും കിണറുകളിൽ വെള്ളമായിട്ടില്ല. അശമന്നൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന പ്രദേശമാണ് പൂമല. പെരിയാർ വാലി കനാലിന് അരികിലുള്ള ചെറുകുന്നം പമ്പ് ഹൌസിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. മോട്ടോറുകൾ തകരാറിലായതാണ് പമ്പിംഗ് മുടങ്ങാൻ കാരണമെന്ന് പറയുന്നു. 6 മോട്ടോറുകളാണ് പമ്പ് ഹൌസിലുള്ളത്. പുന്നയം, പനിച്ചയം ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഓപ്പറേറ്റർമാർ പമ്പ് ഹൌസിൽ നേരിട്ടെത്താതെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ആർട്ടിസ്റ്റ് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനത്തിന് ഫോർട്ട് കൊച്ചിയിൽ തുടക്കമായി. ഞാലിപ്പറമ്പിലെ ഗാലറിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രദർശനം പ്രമുഖ ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി ഉദ്ഘാടനം ചെയ്തു.
ആർട്ടിസ്റ്റ് വി എൻ അജി, പ്രസാദ് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. 18 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. എം വി ദേവൻ, സി എൻ കരുണാകരൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്.

പ്രഭാകരൻ, കെ എ ദേവദാസ്, ബംഗാളി ചിത്രകാരൻ ഗുരുപത് ചിത്രകാർ, കെ ഫ്രാൻസിസ് തുടങ്ങിയവരുടെ ചിത്രങ്ങളുമുണ്ട്. പ്രദർശനം ജൂൺ 16 സമാപിക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ വാഴക്കുളം ടൌണിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന ബ്രദേഴ്സ് ഹോട്ടലിന് പ്രവർത്തനാനുമതി നിഷേധിച്ചു. വാഴക്കുളം ടൌണിൽ പ്രവർത്തിക്കുന്ന 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ടൌണിന്റെ കിഴക്കേ ഭാഗത്തുള്ള ഹോട്ടലിനാണ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്ത് സൂക്ഷിക്കുന്ന ഇടം തീർത്തും അനാരോഗ്യകരമായ അന്തരീക്ഷത്തിൽ വൃത്തിഹീനമായി പ്രവർത്തിക്കുകയായിരുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അടച്ചിടാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ആരോഗ്യ വിഭാഗം നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് അധികൃതരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അനുമതി നൽകുകയുള്ളൂവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ ഹോട്ടലിനെ സംബന്ധിച്ച് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഹോട്ടലുകൾക്ക് പിഴ ഈടാക്കും. വാഴക്കുളം ടൗൺ വടക്കത്താനം പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലാണ് ചൊവ്വാഴ്ച പരിശോധന നടത്തിയത്. പരിശോധന തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. കടൽക്ഷോഭം തടയാൻ കഴിഞ്ഞ വർഷം വൈപ്പിൻ കരയുടെ വടക്കുഭാഗം മുതൽ സ്ഥാപിച്ച ജിയോ ബാഗുകൾ പലതും നാമാവശേഷമായി എന്ന് വാർത്തകൾ. എടവനക്കാട്, ചെറായി, പള്ളിപ്പുറം എന്നീ സ്ഥലങ്ങളിലാണ് ജിയോ ബാഗുകൾ സ്ഥാപിച്ചിരുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1.5 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ പദ്ധതി പരാജയമായിരുന്നു. എന്നിട്ടും 3 പഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളിലായി 1.5 കോടി രൂപയുടെ ജിയോ ബാഗ് പദ്ധതിക്കാണ് 2026 വീണ്ടും തുടക്കമിട്ടത്. തീരപ്രദേശത്തെ 16 ഇടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിൽ 7 സ്ഥലത്തും നായരമ്പലം പഞ്ചായത്തിൽ 5 സ്ഥലങ്ങളിലും എടവനക്കാട് പഞ്ചായത്തിൽ 4 സ്ഥലങ്ങളിലുമായാണ് ജിയോ ബാഗ് സ്ഥാപിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് ഇതിന്റെ ചുമതല. 2025 കടൽക്ഷോഭത്തെ തടയാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ചുകൊണ്ടിരുന്ന ജിയോ ബാഗുകൾ കടുത്ത കടൽക്ഷോഭത്തിൽ ഒലിച്ചുപോയി. എടവനക്കാട് കടപ്പുറത്ത് 250 മീറ്ററോളം ദൂരത്തിൽ സ്ഥാപിച്ചിരുന്ന ജിയോ ബാഗുകളാണ് കഴിഞ്ഞ കാലവർഷത്തിൽ കടലിന്റെ കലിയിൽ നാമാവശേഷമായത്. 38 ലക്ഷം രൂപയുടെ ഈ പദ്ധതി പൂർത്തിയായിട്ടില്ലായിരുന്നു. എടവനക്കാട് നിന്നാണ് ജിയോ ബാഗ് നിർമ്മാണം ആരംഭിച്ചത്. 1 മാസം തികയും മുൻപേ അത് ഒലിച്ചുപോയിരുന്നു. കഴിഞ്ഞ വർഷം അണിയിൽ കടപ്പുറത്ത് സ്ഥാപിച്ച ജിയോ ബാഗുകൾ ഏതാനും മാസങ്ങൾക്കകം ഒലിച്ചുപോയിരുന്നു. സമാനമായ അവസ്ഥയാണ് പള്ളിപ്പുറം കാറ്റാടി ബീച്ചിലും. ഇവിടെയും ജിയോ ബാഗുകൾ സ്ഥാപിച്ച് മാസം തികയും മുൻപേ ഒലിച്ചുപോയിരുന്നു. അശാസ്ത്രീയമായ ജിയോ ബാഗ് നിർമ്മാണമല്ല വേണ്ടത്, ശാസ്ത്രീയവും ശാശ്വതവുമായ പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രാങ്കണത്തിലെ കുളത്തിൽ മത്സ്യങ്ങൾ വലിയ തോതിൽ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കരിമീൻ, തിലോപ്പി തുടങ്ങിയ മത്സ്യങ്ങളാണ് ചത്തത്. ഇവയെ നീക്കം ചെയ്തു. കടുത്ത വേനൽ ചൂടും പെട്ടെന്നുള്ള മഴയുമാകാം കാരണമെന്ന് പറയുന്നു. ആഴമുള്ള കുളത്തിൽ ഏറെ മത്സ്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ കുളത്തിൽ മത്സ്യങ്ങൾ ചത്തെങ്കിലും ഇത്തവണ അത് കൂടുതലായിരുന്നുവെന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞു. ഈ ക്ഷേത്രകുളം വെട്ടിവൃത്തിയാക്കിയിട്ട് ചുരുങ്ങിയത് 14 വർഷമായി എന്നാണ് കണക്ക്. ഒക്കൽ പഞ്ചായത്തിലെ ഓവുങ്ങത്തോട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം തോട്ടിലേക്ക് തുറന്നു വിടുന്നതാണ് കാരണമെന്ന് പറയുന്നു. നാട്ടുകാർ പഞ്ചായത്ത് അംഗം ഫൗസിയ സുലൈമാനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒക്കൽ പഞ്ചായത്തിലെ 14, 15, 16 വാർഡുകളിലൂടെ പോകുന്ന തോടിന് 4 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഈസ്റ്റ് ഒക്കൽ ഭാഗത്തുനിന്ന് തുടങ്ങി വല്ലങ്കടവ് പാലത്തിന് സമീപം പെരിയാറിലേക്കാണ് തോട് ഒഴുകുന്നത്. വ്യവസായ മാലിന്യം പൊതുതോട്ടിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ച് വർഷങ്ങളായി പരാതിയുള്ളതാണെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. കൃഷി ആവശ്യങ്ങൾക്കൊന്നും തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സമീപ വീടുകളിലെ കിണറുകളിലേക്കും മാലിന്യം ഉറവയായി എത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പരാതികളെ തുടർന്ന് തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും തോട് ശുചീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സിന്ധു അറിയിച്ചു. ഇടക്കൊച്ചിയിൽ സബ് കളക്ടർ ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയ 2 ഏക്കറോളം വരുന്ന 18 സെന്റ് സർക്കാർ പുറമ്പോക്കുൾപ്പെടെയുള്ള തണ്ണീർത്തടം ഭൂമാഫിയ നികത്തുന്നു എന്ന് ആക്ഷേപം. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ പൂഴിമണൽ നിറച്ച് ടിപ്പറുമായി എത്തിയ സംഘം നികത്തൽ നടത്തവേ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ കടന്നുകളഞ്ഞു. പിന്നീട് നടപടിയെടുക്കാതെ പോലീസ് മടങ്ങുകയുമായിരുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസാണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ

ിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തിവരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജല മാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധ സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൗഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.

0: വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തി

വന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരുകാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. മുഖ്യമന്ത്രി VD സതീശന് കൊച്ചി പൌരാവലി സ്വീകരണം നൽകുന്നു. May 24 കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ളവരും മതമേലാധ്യക്ഷന്മാരും പങ്കെടുക്കുമെന്ന് എറണാകുളം DCC നേതൃയോഗത്തിന് ശേഷം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു. TJ വിനോദ്, MLA, KPCC വൈസ് പ്രസിഡന്റ് വിജയ് പൌലോസ് അടക്കമുള്ളവർ സംസാരിച്ചു. 4 മാസം പ്രായമായ ധ്രുവാൻ എന്ന കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി നാട് ഒന്നിക്കുന്നു. കിഴക്കൊമ്പ് പമ്പഴക്കുന്നേൽ അനന്തു അശോക് അശ്വതി ദമ്പതികളുടെ മകനായ ധ്രുവാൻ സ്പൈനൽ മസ്കുലർ അട്രോഫി Type 1 രോഗബാധിതനാണ്. പേശികളുടെ ബലം കുറഞ്ഞ് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നതാണ് രോഗം. 1 മാസം പ്രായമുള്ളപ്പോഴാണ് ധ്രുവാന് രോഗം കണ്ടെത്തുന്നത്. ചികിത്സയ്ക്കായി ഇതുവരെ ലക്ഷങ്ങൾ ചെലവായി. കുട്ടിയുടെ ശരീരത്തിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ ജീൻ തെറാപ്പി വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇതിനുള്ള മരുന്ന് വിദേശത്ത് നിന്നും എത്തിക്കണം. 16 കോടി രൂപയാണ് ചികിത്സയുടെ ചെലവ് കണക്കാക്കുന്നത്. ധ്രുവാന്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ധ്രുവാൻ സഹായ നിധി രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ബറോഡ കൂത്താട്ടുകുളം ശാഖയിൽ കുട്ടിയുടെ പിതാവ് അനന്തു അശോക്, നഗരസഭ അധ്യക്ഷൻ റെജി ജോൺ, വാർഡംഗം ഷീല ബിനോയ് എന്നിവരുടെ പേരിൽ ജോയിന്റ് അക്കൌണ്ട് തുറന്നു. മകൾ വിവാഹിതയോ കന്യാസ്ത്രീയോ ആയാൽ അവർക്ക് നൽകിയ ഭൂമി മകനെ ലഭിക്കുമെന്ന പിതാവിന്റെ ധനനിശ്ചയ ആധാരത്തിലെ വ്യവസ്ഥ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ഈ വ്യവസ്ഥ പ്രകാരം സഹോദരിയുടെ വിഹിതം സ്വന്തം പേരിലാക്കിയ വൈക്കം സ്വദേശിയുടെ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എസ് ഈശ്വരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജിക്കാരന്റെ സഹോദരിക്ക് 1965 ധനനിശ്ചയ ആധാരപ്രകാരം പിതാവ് 10 സെന്റ് സ്ഥലം നൽകി. എന്നാൽ വിവാഹം കഴിക്കുകയോ കന്യാസ്ത്രീയാകുകയോ ചെയ്താൽ ഈ സ്വത്തിലുള്ള അവകാശം ഇല്ലാതാകുമെന്നും സഹോദരന് ലഭിക്കുമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. 1973 സഹോദരി വിവാഹിതയായി. പിതാവ് 1983 മരിച്ചു. സഹോദരി വിദേശത്തേക്കും പോയി. തുടർന്ന് സഹോദരൻ സ്ഥലം തന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു. ഇതിനെതിരെ സഹോദരി മുൻസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. അപ്പീലിൽ കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി അനുകൂലമായി വിധിച്ചു. ഇതിനെതിരെയാണ് സഹോദരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വത്ത് കൈമാറ്റ നിയമപ്രകാരം നിയമം വിലക്കിയതും പൊതുനയത്തിന് എതിരായതുമായ വ്യവസ്ഥ അസാധുവും നടപ്പിലാക്കാൻ കഴിയാത്തതുമാണെന്ന് കോടതി വിലയിരുത്തി. മകൾ വിവാഹം കഴിച്ചാലോ കന്യാസ്ത്രീ

അയാളോ സ്വത്ത് മകനെ തിരിച്ചെത്തുമെന്ന വ്യവസ്ഥ അസാധുവാണ്. പൂർണമായ കൈമാറ്റമാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ കരാർ നിയമപ്രകാരവും ധനനിശ്ചയ ആധാരത്തിലെ വ്യവസ്ഥ അസാധുവാണ്. ലഭിച്ച 10 സെന്റിൽ ഹർജിക്കാരന്റെ സഹോദരിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പിറവം മേഖലയിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് പോലീസ് രഹസ്യ അന്വേഷണ വിഭാഗം തെളിവ് ശേഖരിക്കുന്നു. തീരെ മോശമായ ഇടങ്ങൾ പോലും വാടകയ്ക്ക് നൽകുകയും താമസക്കാരുടെ വിലാസം ശേഖരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നെച്ചൂരിലെ അതിഥി തൊഴിലാളിയുടെ മരണത്തെ തുടർന്നാണ് നടപടി കർശനമാക്കാൻ നീക്കം. അതിഥി തൊഴിലാളികളുടെ വിലാസവും വിശദാംശങ്ങളും പോലീസ് സ്റ്റേഷനിൽ നൽകണമെന്ന നിർദ്ദേശവും മിക്കയിടത്തും പാലിക്കുന്നില്ല. നേരത്തെ അതിഥി തൊഴിലാളിക്ക് താമസത്തിന് വാടകയ്ക്ക് പട്ടിക്കൂട് നൽകിയ സംഭവം വിവാദമായിരുന്നു. 10 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ളിടത്ത് തങ്ങുന്നത് 3 ഇരട്ടിയോളം ആളുകളാണ് പലപ്പോഴും. ശുദ്ധജലമോ ശുചിമുറിയോ ഇല്ല. മലിനജലം കെട്ടിക്കിടക്കുന്നതിന് സമീപത്താണ് പാചകം. പ്ലൈവുഡ് കമ്പനി ഉൾപ്പെടെ ഉള്ളിടങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നുമുണ്ട്. നിർമ്മാണ മേഖല ഉൾപ്പെടെ ഭൂരിഭാഗം തൊഴിലിടങ്ങളിലും ഉടമകൾ താമസ സൗകര്യം നൽകാറില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് തട്ടിപ്പ്. കേരള തീരത്തോട് ചേർന്ന് കാണപ്പെടുന്ന കൂന്തൽ അഥവാ ഇന്ത്യൻ സ്ക്വിഡ് യൂറോറ്റിയൂത്തിയസ് ഡുവോസിലി ഇനങ്ങളുടെ വിചിത്രവും സങ്കീർണവുമായ പ്രത്യുൽപാദന രീതികൾ CMFRAയുടെ പഠനത്തിൽ വ്യക്തമായി. കൂട്ടത്തോടെയുള്ള പ്രജനനം, സ്വവർഗ ഇണചേരൽ, ഒരേ സമയം ഒന്നിലേറെ പങ്കാളികളുമായുള്ള ഇണചേരൽ എന്നിവ ഈ കൂന്തലുകളിൽ സാധാരണമാണെന്ന് കണ്ടെത്തി. CMFRAയിലെ ഷെൽഫിഷ് ഫിഷറീസ് ഡിവിഷനിലെ ഡോക്ടർ ഗീതാ ശശികുമാർ, ഡോക്ടർ KK സജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. കൊച്ചി തീരത്തോട് ചേർന്നുള്ള മേഖലയിൽ നിന്ന് ശേഖരിച്ച കൂന്തലുകളിലാണ് പഠനം നടത്തിയത്. രാജ്യാന്തര ശാസ്ത്ര ജേണലായ ജേണൽ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ കിഴക്കേ കവാടത്തിലെ GCDA പേ ആൻഡ് പാർക്കിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയത് വിമർശനങ്ങൾക്ക് കാരണമായി. ഇരുചക്ര വാഹനങ്ങൾ ഒരു ദിവസം പാർക്ക് ചെയ്യുന്നതിന് നേരത്തെ 30 രൂപയായിരുന്നു ഈടാക്കിയിരുന്നതെങ്കിൽ പുതിയ നിരക്ക് പ്രകാരം ഇത് 120 രൂപയാണ്. കാറുകൾക്ക് ഒരു ദിവസത്തേക്ക് 90 രൂപയിൽ നിന്ന് 480 രൂപയാക്കി വർദ്ധിപ്പിച്ചു. May 1 മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് ആദ്യ 2 മണിക്കൂറിന് 10 രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 5 രൂപ വീതവുമാണ് പുതിയ നിരക്ക്. കാറുകൾക്ക് ആദ്യ 2 മണിക്കൂറിന് 40 രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 20 രൂപ വീതവും നൽകണം. ജോലി ആവശ്യത്തിനും മറ്റും പതിവായി ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള GCDA പാർക്കിംഗ് പ്രയോജനപ്പെടുത്തുന്നത്. പാർക്കിംഗ് കേന്ദ്രത്തിൽ ഫീസ് നിരക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ സൌകര്യാർത്ഥം കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിന് ആലുവയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അനുവദിച്ച സ്റ്റോപ്പ് May 22 നിലവിൽ വന്നു. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ ആലുവയിൽ രാവിലെ 8:48 എത്തും. രാവിലെ 8:50 പുറപ്പെടും. മടക്ക ട്രെയിൻ ആലുവയിൽ വൈകിട്ട് 7:19 എത്തും. വൈകിട്ട് 7:21 പുറപ്പെടും. ഈ രീതിയിലാണ് ക്രമീകരണം. യാക്കോബായ സുറിയാനി സഭയുടെ ട്രസ്റ്റിയായും സെക്രട്ടറിയുമായി ദീർഘകാലം പ്രവർത്തിച്ച ജോർജ് മാത്യു തെക്കേ തലക്കിൽ അന്തരിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ സെക്രട്ടറിയും ട്രസ്റ്റിയുമായിരുന്ന കമാൻഡർ TP മാത്യുവിന്റെ പുത്രനായ ബറീത്തോ കാശീറോ ജോർജ് മാത്യു തെക്കേ തലക്കലിനെ 1999 പുത്തൻകുരിശിൽ കൂടിയ അഖില മലങ്കര പള്ളി പ്രതിപുരുഷയോഗം അൽമായ ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. 2012 സഭാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാലം ചെയ്ത ശ്രേഷ്ഠ ബസോലിയസ് തോമസ് പ്രഥമൻ കതോലിക്ക ബാവയോടൊപ്പം സഭയുടെ ഉന്നതിക്കായി ദീർഘനാൾ പ്രവർത്തിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എളംകുളം സെന്റ് മേരീസ് കോൺഗ്രിഗേഷന്റെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു. എളംകുളം സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രൽ പുതുക്കി പണിയുന്നതിന് നേതൃത്വം നൽകി. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഞ്ചേരി ട്രേഡേഴ്സ് എന്ന വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് തുതിയൂർ, പാലച്ചുവട്, വെണ്ണല വഴി, വൈറ്റില, പാലാരിവട്ടം ബൈപ്പാസിലേക്കുള്ള തിരക്കേറിയ റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. സീപോർട്ട് എയർപോർട്ട് റോഡിലെ TV സെന്റർ ജംഗ്ഷനും തുതിയൂർ റോഡിലെ രാജീവ് ഗാന്ധി ജംഗ്ഷനും ഇടയിലാണ് റോഡിനടിയിലേക്ക് വലിയ ഗുഹ പോലെ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖല സെസ് വളപ്പിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വിടുന്ന ഭാഗമാണിത്. സെസ് മതിലിനോട് ചേർന്ന് ഇതിനായി റോഡിനു കുറുകെ കലങ്ക് നിർമ്മിച്ചിരുന്നു. ഇതോട് ചേർന്ന ഭാഗത്താണ് ഗർത്തം. സെസ്സിലെ വെള്ളം കാളച്ചാൽ പാടശേഖരത്തേക്കും തോട്ടിലെ ും ഒഴുകുന്നത് കലിങ്കിനടിയിലൂടെയാണ്. ഞായറാഴ്ച വൈകിട്ട് ചെറിയ രീതിയിൽ തകർന്ന ഭാഗത്ത് രാത്രിയോടെയാണ് വൻഗർത്തം രൂപപ്പെട്ടത്. നാട്ടുകാർ അപകട സൂചനയ്ക്ക് അടയാളം വെച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. കാക്കനാട് ഭാഗത്തുനിന്ന് വൈറ്റില ബൈപ്പാസിലേക്കും തിരിച്ചും പോകുന്ന 100 കണക്കിന് വാഹനങ്ങൾ എളുപ്പവഴിയായി ഉപയോഗിക്കുന്ന റോഡാണിത്. 4 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതാണ് ഗർത്തത്തിനോട് ചേർന്ന കലുങ്ക്. സെസ് വളപ്പിൽ നിന്നുള്ള മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ വെള്ളം കെട്ടിക്കിടന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട സൂചന നേരത്തെ നൽകിയെങ്കിലും അധികൃതർ ഗൗരവം
ഗൗരവത്തിലെടുത്തില്ല. ഗർത്തത്തോട് ചേർന്നുള്ള ശേഷിക്കുന്ന ഭാഗം ഏത് സമയവും

ചെയ്യാവുന്ന നിലയിലാണ്. ഇടക്കൊച്ചിയിൽ നിന്ന് കണ്ണങ്ങാട്ട് പാലത്തിലേക്ക് നീളുന്ന രണ്ട് റോഡുകളും തകർന്നു. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് റോഡും ഇന്ദിരാഗാന്ധി റോഡുമാണ് തകർന്നത്. ഈ റോഡുകളുടെ പല ഭാഗങ്ങളും കുളങ്ങളായി കിടക്കുകയാണ്. മഴ പെയ്തതോടെ റോഡിലെ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടങ്ങൾ പതിവാണ്. 3 മാസത്തോളമായി റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും പെരുമ്പളം പാലത്തിന്റെ ടാറിംഗ് പൂർത്തിയായില്ല എന്ന ആക്ഷേപം. പാലത്തിൽ വിളക്കുകൾ ഘടിപ്പിച്ചിട്ടില്ല. പാലത്തിൽ നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരെ നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല. ഇവർ ഉപേക്ഷിക്കുന്ന മാലിന്യം പാലത്തിൽ കുന്നുകൂടുന്ന സാഹചര്യമാണ്. മാലിന്യം ഇടാനുള്ള ബക്കറ്റ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ലഘുഭക്ഷണങ്ങൾ വിൽക്കുന്ന വഴി വാണിഭങ്ങൾ പാലത്തിൽ വർദ്ധിച്ചിട്ടും നിയന്ത്രിക്കാൻ മാർഗമില്ല. പോലീസ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്ധനവില വർധനവ് മൂലം സ്ഥിതി മോശമാണെന്നും അതിനാൽ കിലോമീറ്റർ നൽകുന്ന പ്രതിഫലം കൂട്ടാൻ കമ്പനികൾ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ഗിഗ് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ പണിമുടക്കി. സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ അടക്കമുള്ള പ്രമുഖ ആപ്പ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളിലെ തൊഴിലാളികളാണ് ഇവർ. കിലോമീറ്ററിന് 4 മുതൽ 5 രൂപയൊക്കെയാണ് കമ്പനികൾ ഇവർക്ക് നൽകുന്ന നിരക്ക്. ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലിയൊരു പങ്കാണ് ഇന്ധന ചെലവിനത്തിൽ ഗിഗ് തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നത്. മഴയായാലും വെയിലായാലും ഇവരുടെ തൊഴിലിന് മുടക്കം വരുത്താനും പറ്റില്ല. വാഹനങ്ങൾക്ക് വരുന്ന കേടുപാടുകൾ തീർക്കാനുള്ള തുകയും പ്രതിഫലത്തിൽ നിന്ന് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കമ്പനികൾ നൽകുന്ന പ്രതിഫല തുക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ഇവർ പറയുന്നു. റോഡിൽ ഗതാഗത നിയമം ലംഘിക്കുന്നതിൽ VIPകൾക്കും വലിയ പങ്കുണ്ടെന്ന് വാർത്തകൾ. മന്ത്രിമാർ, MPമാർ, MLAമാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 60 പേരാണ് 6 മാസത്തിനിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുരുങ്ങിയത്. മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ എണ്ണം 180 വരും. ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ ചിലർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിരന്തരം നിയമലംഘനം നടത്തുന്നവയും പലതവണ നോട്ടീസ് അയച്ചിട്ടും പിഴ അടയ്ക്കാത്തവയുമാണ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 64 ക്യാമറകളാണ് ജില്ലയിലെ വിവിധ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ മാത്രം നിയമലംഘനത്തിന്റെ പേരിൽ 60 VIP വാഹനങ്ങൾ കുരുങ്ങിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ എന്നിവയാണ് പ്രധാന കുറ്റങ്ങൾ. കുറഞ്ഞ യാത്രാ നിരക്കിൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ ഉപകരിക്കുന്ന ഓൺലൈൻ ബൈക്ക് ടാക്സി രംഗത്ത് ഒട്ടേറെ വ്യാജന്മാർ വിളിച്ചുന്നതായി പരാതി. ഓൺലൈനിൽ ട്രിപ്പ് വിളിച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മുൻപിലെത്തിയ 7 അനധികൃത ബൈക്ക് ടാക്സികൾക്കെതിരെ നടപടിയെടുത്തു. ടാക്സി പെർമിറ്റും മഞ്ഞ നമ്പർ പ്ലേറ്റുമുള്ള ബൈക്കുകൾ മാത്രമേ ടാക്സി ബൈക്കായി ഉപയോഗിക്കാവൂ. ഓൺലൈനിൽ ട്രിപ്പ് വിളിച്ച MVIമാരുടെ മുൻപിലെത്തിയ 12 ബൈക്കുകളിൽ 7 എണ്ണത്തിനും ടാക്സി പെർമിറ്റ് ഇല്ലായിരുന്നു. ഇവയ്ക്ക് പിഴ ചുമത്തി. ഗതാഗത കുരുക്ക് ഒഴിവാക്കി വേഗം എത്താമെന്നതിനാൽ ബൈക്ക് ടാക്സികൾ ഇപ്പോൾ വ്യാപകമാണ്. ഇവയുടെ സേവനം ലഭിക്കുന്ന ഒട്ടേറെ ഓൺലൈൻ ആപ്പുകളുമുണ്ട്. ആലുവ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു. ആലുവ ശിവക്ഷേത്രം, കുട്ടമശ്ശേരി കാരോട്ട് ക്ഷേത്രം, ചുവരഫെറിയിലെ തേവർക്കാട് ക്ഷേത്രം, അശോകപുരത്തെ ക്ഷേത്രം, കുന്നത്തേരി, SNDP വനിതാ സമാജം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നത്. തിങ്കളാഴ്ച പട്ടാപ്പകൽ ആലുവ ശിവക്ഷേത്രത്തിലെ പിൽഗ്രിം ഷെൽട്ടറിന്റെ വാതിൽ തകർത്ത് മോഷണം നടന്നു. വൈകിട്ട് 3:30 വിളക്കുകൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്ന ഏതാനും സാധനങ്ങൾ കവർന്നത്. മോഷണം നടത്തിയയാളുടെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലുവയിൽ 2 ഇടങ്ങളിലായി വൻ കഞ്ചാവ് വേട്ട നടന്നു. 35 കിലോഗ്രാം കഞ്ചാവുമായി ഒരു മലയാളിയും 6 ഇതര സംസ്ഥാന തൊഴിലാളികളും പോലീസിന്റെ പിടിയിലായി. ഓട്ടോറിക്ഷയിൽ 25 കിലോ കഞ്ചാവുമായി ബംഗാൾ മൂർഷിദാബാദ് സ്വദേശികൾക്കൊപ്പമാണ് ആലുവ നൊച്ചിമ പുളിക്കലത്ത് വീട്ടിൽ ആസാദ് തോട്ടക്കാട്ടുകരയിൽ വച്ച് പിടിയിലായത്. ഓട്ടോയിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി മൂർഷിദാബാദ് സ്വദേശികളായ 3 പേരെ ദേശത്ത് വച്ചുമാണ് ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിച്ചത്. അങ്കമാലിയിൽ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ആലുവയിലേക്ക് വരുന്ന വഴിയാണ് ആദ്യ സംഘത്തെ പിടികൂടിയത്. ഓട്ടോ ഡ്രൈവർ ആസാദിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. അങ്കമാലിയിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് കുട്ടമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വഴി ദേശത്ത് വച്ചാണ് 2-ാമത്തെ സംഘത്തെ 10 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. ഷോൾഡർ ബാഗിൽ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയ്ക്ക് വിപണിയിൽ പണ്ടത്തെ പോലെ വില ലഭിക്കുന്നില്ലെന്ന വാർത്തകൾ. കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള വൻ തിരിച്ചടിയാണ് പ്രധാനമായും ചക്ക വിപണിയെ ബാധിച്ചിരിക്കുന്നത്.
ഇതിനു പുറമെ വർഷത്തിൽ എല്ലാ കാലത്തും കായ്ക്കുന്ന പ്രത്യേക പ്ലാവിനങ്ങൾ മലയോര മേഖലയിൽ വ്യാപകമായതും ഉൽപാദനം കുത്തനെ വർദ്ധിച്ചതും വിലയിടിവിന് ആക്കം കൂട്ടി. പൊതുവിപണിയിൽ ചക്കയുടെ ചില്ലറ വിൽപ്പന നിരക്ക് കൂടുതലാണെങ്കിലും ഇടനിലക്കാർ വഴി കർഷകർക്ക് ലഭിക്കുന്ന മൊത്തവില കിലോയ്ക്ക് 20 രൂപയിൽ താഴെ മാത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സീസണിൽ കിലോയ്ക്ക് 40 മുതൽ 60 രൂപ വരെ കർഷകർക്ക് വില ലഭിച്ചിരുന്ന സ്ഥാനത്താണിത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ചക്കയുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും

ഏറ്റുമതി കുറഞ്ഞു. പാചകവാതക നിരക്കിലുണ്ടായ പ്രതിസന്ധി മൂലം ചെറുകിട മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകളുടെ പ്രവർത്തനവും മന്ദഗതിയിലാണ്. ഇതോടെ ചക്കയിൽ നിന്നുള്ള ചിപ്സ്, ഹൽവ, പൾപ്പ് തുടങ്ങിയവയുടെ നിർമ്മാണം കുറഞ്ഞതും തിരിച്ചടിയായി. മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പ്ലാവ് കൃഷി വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിളവെടുപ്പ് കാലത്ത് ന്യായമായ വില കിട്ടാതെ വന്നതോടെ വലിയ നിക്ഷേപം നടത്തിയ കർഷകർ ആശങ്കയിലാണ്. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസാണ്. പരിപാടി തുടരുന്നു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തെരുവ് നായ്ക്കൾക്കെതിരായ നടപടികൾ കൊച്ചി കോർപ്പറേഷൻ ശക്തമാക്കുന്നു. അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കാൻ സുപ്രീം കോടതി വിധിച്ചതോടെയാണിത്. കോടതി വിധി വിശദമായി പഠിച്ച ശേഷമാകും തുടർ നടപടി. നായ്ക്കളെ പിടികൂടാൻ ജില്ലയിൽ നിലവിൽ ആളുകൾ കുറവാണ്. ലൈസൻസുള്ള കൂടുതൽ ആളുകളെ കരാറടിസ്ഥാനത്തിൽ ജോലിക്ക് എടുക്കേണ്ടി വരും. അടുത്ത കൌൺസിലിൽ ഇക്കാര്യങ്ങൾ അജണ്ടയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന വിഷയമാണ് തെരുവുനായ പ്രശ്നം. ബ്രഹ്മപുരത്ത് 1 ഏക്കറിലെ ഷെൽട്ടർ പദ്ധതി വേഗത്തിലാക്കും. ഇതിനായി ഫണ്ട് ലഭ്യമാക്കും. നായ്ക്കളെ ദത്തെടുക്കാനുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കും. ഭക്ഷണം, പരിചരണം തുടങ്ങിയ കാര്യങ്ങൾക്കായി വലിയ തുകയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മപുരത്ത് ഷെൽട്ടറിനായി കണ്ടെത്തിയ സ്ഥലം ചുറ്റുമതിൽ കെട്ടിത്തിരിക്കും. ദേശീയ മൃഗക്ഷേമ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഡിസൈൻ. ഷെൽട്ടർ നിർമ്മിക്കാനുള്ള ബിഡ് തയ്യാറാകുന്നതിനൊപ്പം അന്തിമ ഡിസൈൻ തീരുമാനിക്കൽ മത്സരം നടത്തും. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഡിസൈനാണ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുക്കുന്ന ഡിസൈനിന് 50,000 രൂപ പാരിതോഷികം നൽകും. ബ്രഹ്മപുരത്ത് 4 ഏക്കർ ഭൂമിയാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തത്. ഇതിൽ 1 ഏക്കർ സ്ഥലത്താണ് ABC കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം നടപ്പാക്കുക. ഈ ഘട്ടത്തിൽ തന്നെ കൂടുതൽ ജീവനക്കാരെ ആവശ്യമായി വരും. വാർഷിക പദ്ധതി വിഹിതത്തിൽ കൂടുതൽ തുക ഇതിനായി വകയിരുത്തും. തുടർന്ന് ബാക്കി 4.4 ഏക്കറിലെ ഭൂമിയിലേക്ക് വികസിപ്പിക്കും. കോർപ്പറേഷന് പുറത്ത് ബ്ലോക്ക് തലത്തിൽ ഷെൽട്ടറിന് ഭൂമി കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പറവൂർ നഗരത്തിൽ അലയുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. മഴക്കാലം തുടങ്ങുന്നതോടെ ഇവയ്ക്ക് ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറയുമ്പോൾ കൂട്ടമായി റോഡിലേക്ക് ഇറങ്ങുകയും അക്രമാസക്തമാവുകയും ചെയ്യും. 1 മാസം മുൻപ് പറവൂർ പാലത്തിന് സമീപം തെരുവ് നായ 2 പേരെ കടിച്ചിരുന്നു. പെരുമ്പടന്ന കവലയിലും പരിസരത്തും 15 വരുന്ന തെരുവ് നായക്കൂട്ടങ്ങൾ ഒന്നിച്ച് റോഡുകളിലൂടെ അലയുന്നുണ്ട്. KMK കവലയിൽ ഫോർട്ട് റോഡ് മുതൽ പുല്ലംകുളം കവല വരെയും മൂകാംബി റോഡിലും ഇതുതന്നെയാണ് സ്ഥിതി. സ്കൂൾ അവധിക്കാലത്ത് സ്കൂൾ വളപ്പിലും കൂടുതൽ തെരുവ് നായകൾ തമ്പടിച്ചിട്ടുണ്ട്. ജൂണിൽ സ്കൂൾ തുറക്കുന്നതോടെ ഇത് കുട്ടികൾക്കും അധ്യാപകർക്കും ഭീഷണിയാകും. നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുനമ്പം മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ് എന്ന് പരാതി. ഹാർബറിലും പരിസരത്തും പൊതുവഴിയിലുമെല്ലാം നായകൾ അലഞ്ഞു തിരിയുകയാണ്. വാഹനങ്ങൾക്കിടയിൽ വിശ്രമിക്കുവാൻ പല നായകളും ഇടം കണ്ടെത്താറുണ്ട്. വാഹനമെടുക്കുമ്പോൾ അവ കൂട്ടത്തോടെ ഓടി സമീപത്ത് നിൽക്കുന്നവരിലേക്ക് തിരിയുന്നത് ഭീകരാന്തരീക്ഷം പലപ്പോഴും സൃഷ്ടിക്കുന്നുമുണ്ട്. ഇവയെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വയോധികയുടെ മരണത്തെ തുടർന്ന് ആയക്കാടുള്ള തൃക്കാരിയൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടത്തി. ഫീൽഡ് വർക്ക് ഊർജിതപ്പെടുത്താനും കിണറുകൾ ഉൾപ്പെടെ ജലാശയങ്ങൾ ശുചീകരിച്ച് ക്ലോറിനേഷൻ നടത്തുവാനും തീരുമാനിച്ചു. രോഗ ഉറവിടം കണ്ടെത്താത്ത സാഹചര്യത്തിൽ മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാനും പൊതുജന ബോധവൽക്കരണം നടത്തുന്നതിനും ആശ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ടീം രൂപവൽക്കരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിൻ ജോയ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് വീണ്ടും മാലിന്യം നിറയുന്നു എന്ന് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെ കൂടുതൽ മാലിന്യം തീരത്ത് വന്നടിയുകയായിരുന്നു. കടപ്പുറത്തെ ശുചീകരണ ജോലികൾ പതിവ് പോലെ നടക്കുന്നുണ്ടെങ്കിലും മാലിന്യം ഒഴിയുന്നില്ല. നേരത്തെ പോളപ്പായൽ വരവാണ് മാലിന്യം കൂട്ടിയത്. ഇപ്പോൾ വേമ്പനാട്ട് കായലിൽ നിന്നുള്ള പോളപ്പായൽ ശല്യം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള മാലിന്യം കൂടി വരികയാണ്. കടപ്പുറത്ത് ആളുകൾ കൂടുതൽ എത്തുന്നുണ്ടെങ്കിലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞയാഴ്ച കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വലിയ ശുചീകരണ യത്നം തന്നെ നടന്നിരുന്നു. കോർപ്പറേഷൻ ജീവനക്കാർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരും അതിൽ പങ്കെടുത്തു. നീക്കം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാലിന്യം തീരത്ത് വന്നടിയുകയാണ്. വലിയ രീതിയിൽ മാലിന്യം എത്തുന്നത് തടയാൻ ശാസ്ത്രീയ സംവിധാനങ്ങളും ഉണ്ടാകണം എന്നാണ് ആവശ്യം. ഫോർട്ട് കൊച്ചി ടൂറിസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ കടപ്പുറം സംരക്ഷണത്തിനും അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും സർക്കാർ ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെടുന്നു. അശമന്നൂർ പഞ്ചായത്തിലെ പൂമല, കളമ്പാടം പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നതായി പരാതി. വേനൽ മഴ ലഭിച്ചെങ്കിലും മിക്കയിടങ്ങളിലും കിണറുകളിൽ വെള്ളമായിട്ടില്ല. അശമന്നൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന പ്രദേശമാണ് പൂമല. പെരിയാർ വാലി കനാലിന് അരികിലുള്ള ചെറുകുന്നം പമ്പ് ഹൌസിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. മോട്ടോറുകൾ തകരാറിലായതാണ് പമ്പിംഗ് മുടങ്ങാൻ കാരണമെന്ന് പറയുന്നു. 6 മോട്ടോറുകളാണ് പമ്പ് ഹൌസിലുള്ളത്. പുന്നയം, പനിച്ചയം ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഓപ്പറേറ്റർമാർ പമ്പ് ഹൌസിൽ നേരിട്ടെത്താതെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നത്.
ആർട്ടിസ്റ്റ് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനത്തിന് ഫോർട്ട് കൊച്ചിയിൽ തുടക്കമായി. ഞാലിപ്പറമ്പിലെ ഗാലറിയിൽ

ഏൽപ്പിച്ചിട്ടുള്ള പ്രദർശനം പ്രമുഖ ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് വി എൻ അജി, പ്രസാദ് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. 18 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. എം വി ദേവൻ, സി എൻ കരുണാകരൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. കെ പ്രഭാകരൻ, കെ എ ദേവദാസ്, ബംഗാളി ചിത്രകാരൻ ഗുരുപത് ചിത്രകാർ, കെ ഫ്രാൻസിസ് തുടങ്ങിയവരുടെ ചിത്രങ്ങളുമുണ്ട്. പ്രദർശനം June 16 സമാപിക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ വാഴക്കുളം ടൌണിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന ബ്രദേഴ്സ് ഹോട്ടലിന് പ്രവർത്തനാനുമതി നിഷേധിച്ചു. വാഴക്കുളം ടൌണിൽ പ്രവർത്തിക്കുന്ന 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ടൌണിന്റെ കിഴക്കേ ഭാഗത്തുള്ള ഹോട്ടലിനാണ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്ത് സൂക്ഷിക്കുന്ന ഇടം തീർത്തും അനാരോഗ്യകരമായ അന്തരീക്ഷത്തിൽ വൃത്തിഹീനമായി പ്രവർത്തിക്കുകയായിരുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അടച്ചിടാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ആരോഗ്യ വിഭാഗം നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് അധികൃതരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അനുമതി നൽകുകയുള്ളൂവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ ഹോട്ടലിനെ സംബന്ധിച്ച് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഹോട്ടലുകൾക്ക് പിഴ ഈടാക്കും. വാഴക്കുളം ടൌൺ, മടക്കത്താനം പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലാണ് ചൊവ്വാഴ്ച പരിശോധന നടത്തിയത്. പരിശോധന തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. കടൽക്ഷോഭം തടയാൻ കഴിഞ്ഞ വർഷം വൈപ്പിൻ കരയുടെ വടക്കുഭാഗം മുതൽ സ്ഥാപിച്ച ജിയോ ബാഗുകൾ പലതും നാമാവശേഷമായി എന്ന് വാർത്തകൾ. എടവനക്കാട്, ചെറായി, പള്ളിപ്പുറം എന്നീ സ്ഥലങ്ങളിലാണ് ജിയോ ബാഗുകൾ സ്ഥാപിച്ചിരുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1.5 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ പദ്ധതി പരാജയമായിരുന്നു. എന്നിട്ടും 3 പഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളിലായി 1.5 കോടി രൂപയുടെ ജിയോ ബാഗ് പദ്ധതിക്കാണ് 2026 വീണ്ടും തുടക്കമിട്ടത്. തീരപ്രദേശത്തെ 16 ഇടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിൽ 7 സ്ഥലത്തും നായരമ്പലം പഞ്ചായത്തിൽ 5 സ്ഥലങ്ങളിലും എടവനക്കാട് പഞ്ചായത്തിൽ 4 സ്ഥലങ്ങളിലുമായാണ് ജിയോ ബാഗ് സ്ഥാപിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് ഇതിന്റെ ചുമതല. 2025 കടൽക്ഷോഭത്തെ തടയാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ചുകൊണ്ടിരുന്ന ജിയോ ബാഗുകൾ കടുത്ത കടൽക്ഷോഭത്തിൽ ഒലിച്ചുപോയി. എടവനക്കാട് കടപ്പുറത്ത് 250 മീറ്ററോളം ദൂരത്തിൽ സ്ഥാപിച്ചിരുന്ന ജിയോ ബാഗുകളാണ് കഴിഞ്ഞ കാലവർഷത്തിൽ കടലിന്റെ കലിയിൽ നാമാവശേഷമായത്. 38 ലക്ഷം രൂപയുടെ ഈ പദ്ധതി പൂർത്തിയായിട്ടില്ലായിരുന്നു. എടവനക്കാട് നിന്നാണ് ജിയോ ബാഗ് നിർമ്മാണം ആരംഭിച്ചത്. 1 മാസം തികയും മുൻപേ അത് ഒലിച്ചുപോയിരുന്നു. കഴിഞ്ഞ വർഷം അണിയിൽ കടപ്പുറത്ത് സ്ഥാപിച്ച ജിയോ ബാഗുകൾ ഏതാനും മാസങ്ങൾക്കകം ഒലിച്ചുപോയിരുന്നു. സമാനമായ അവസ്ഥയാണ് പള്ളിപ്പുറം കാറ്റാടി ബീച്ചിലും. ഇവിടെയും ജിയോ ബാഗുകൾ സ്ഥാപിച്ച് മാസം തികയും മുൻപേ ഒലിച്ചുപോയിരുന്നു. അശാസ്ത്രീയമായ ജിയോ ബാഗ് നിർമ്മാണമല്ല വേണ്ടത്, ശാസ്ത്രീയവും ശാശ്വതവുമായ പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രാങ്കണത്തിലെ കുളത്തിൽ മത്സ്യങ്ങൾ വലിയ തോതിൽ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കരിമീൻ, തിലോപ്പി തുടങ്ങിയ മത്സ്യങ്ങളാണ് ചത്തത്. ഇവയെ നീക്കം ചെയ്തു. കടുത്ത വേനൽ ചൂടും പെട്ടെന്നുള്ള മഴയുമാകാം കാരണമെന്ന് പറയുന്നു. ആഴമുള്ള കുളത്തിൽ ഏറെ മത്സ്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ കുളത്തിൽ മത്സ്യങ്ങൾ ചത്തെങ്കിലും ഇത്തവണ അത് കൂടുതലായിരുന്നുവെന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞു. ഈ ക്ഷേത്രകുളം വെട്ടി വൃത്തിയാക്കിയിട്ട് ചുരുങ്ങിയത് 14 വർഷമായി എന്നാണ് കണക്ക്. ഒക്കൽ പഞ്ചായത്തിലെ ഓവുങ്ങത്തോട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം തോട്ടിലേക്ക് തുറന്നു വിടുന്നതാണ് കാരണമെന്ന് പറയുന്നു. നാട്ടുകാർ പഞ്ചായത്ത് അംഗം ഫൗസിയ സുലൈമാനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒക്കൽ പഞ്ചായത്തിലെ 14, 15, 16 വാർഡുകളിലൂടെ പോകുന്ന തോടിന് 4 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഈസ്റ്റ് ഒക്കൽ ഭാഗത്തുനിന്ന് തുടങ്ങി വല്ലങ്കടവ് പാലത്തിന് സമീപം പെരിയാറിലേക്കാണ് തോട് ഒഴുകുന്നത്. വ്യവസായ മാലിന്യം പൊതുതോട്ടിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ച് വർഷങ്ങളായി പരാതി ഉള്ളതാണെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. കൃഷി ആവശ്യങ്ങൾക്കൊന്നും തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സമീപ വീടുകളിലെ കിണറുകളിലേക്കും മാലിന്യം ഉറവയായി എത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പരാതികളെ തുടർന്ന് തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും തോട് ശുചീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സിന്ധു അറിയിച്ചു. ഇടക്കൊച്ചിയിൽ സബ് കളക്ടർ ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയ 2 ഏക്കറോളം വരുന്ന 18 സെന്റ് സർക്കാർ പുറമ്പോക്കുൾപ്പെടെയുള്ള തണ്ണീർത്തടം ഭൂമാഫിയെ നികത്തുന്നു എന്ന് ആക്ഷേപം. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ പൂഴിമണൽ നിറച്ച് ടിപ്പറുമായി എത്തിയ സംഘം നികത്തൽ നടത്തവേ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപ് തന്നെ കടന്നു കളഞ്ഞു. പിന്നീട് നടപടിയെടുക്കാതെ പോലീസ് മടങ്ങുകയുമായിരുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി

മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
1: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
2: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
3: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
3: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി, ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളി പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6 2 3 8 8 1 0

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളായ വരിശകളാണ് കഴിഞ്ഞ 10-12 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചരളി വരിശകൾ, ജണ്ഡ വരിശകൾ, മധ്യസ്ഥായി വരിശകൾ എന്നിവ നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് എടുക്കുന്ന ഭാഗം മേൽസ്ഥായി വരിശ അഥവാ താരസ്ഥായി വരിശകൾ എന്ന ഭാഗമാണ്. കർണാടക സംഗീതത്തിന് 5 സ്ഥായികളുണ്ട്. മധ്യസ്ഥായി, മധ്യസ്ഥായുടെ മുകളിലേക്ക്, താരസ്ഥായി, അതിതാരസ്ഥായി, താഴോട്ട് മന്ത്രസ്ഥായി, അനുമന്ത്രസ്ഥായി, അനുമന്ത്രസ്ഥായി, മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, അതിതാരസ്ഥായി, ഇങ്ങനെ 5 സ്ഥായികൾ ഉണ്ട്. അതിൽ ഇപ്പോൾ പ്രയോഗത്തിലിരിക്കുന്നത് 3 സ്ഥായികളാണ്: മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി. സ മുതൽ നീ വരെ നമ്മൾ മധ്യസ്ഥായി പാടുന്നത്
1: സ രി ഗ മ പ ധ നി.
0: ഇത്രയും ഈ 7 സ്വരങ്ങൾ പാടുന്നത് മധ്യസ്ഥായിൽ. നീ കഴിഞ്ഞ് മുകളിലേക്ക് സ മുതൽ
1: സ രി ഗ മ,
0: ഇങ്ങനെ മുകളിലേക്ക് പാടുന്നത് താരസ്ഥായി.
1: സ നി ധ.
0: സ കഴിഞ്ഞ് താഴോട്ട് പാടുന്നത് മന്ത്രസ്ഥായി. ഇങ്ങനെ 3 സ്ഥായികളാണ് ഇപ്പോൾ കർണാടക സംഗീതത്തിൽ നിലവിൽ നമ്മൾ പാടി വരുന്നത്. അതിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് താരസ്ഥായി വരിശകൾ. നമുക്ക് തുടങ്ങാം.

ഇപ്രകാരം അഞ്ച് ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ താരസ്ഥയ പരിശ പാടുന്നത്. ഓരോ ഭാഗം കഴിയും തോറും നമ്മൾ രി ഗ മ പ ഇങ്ങനെ അഞ്ച് സ്വരങ്ങൾ താരസ്ഥായി സ്വരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അഞ്ച് ഭാഗങ്ങളും ഇപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് പാടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മുതൽ മൊത്തം ഒന്നുകൂടി പാടാം.

ഇന്നത്തെ ക്ലാസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ താരസ്ഥായ വരിശകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. എൻ്റെ പേര് നീലംബേറൂട്ട് സുരേഷ് കുമാർ. ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത് കടവന്ത്ര നിവാസിനിയായ ഗായത്രി, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്ര ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി എന്നീ കുട്ടികളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ താരസേവരിശുകളുടെ ബാക്കി ഭാഗങ്ങൾ എടുക്കുന്നതാണ്.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ.

0: കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചികിത്സാ ചിലവുകളും സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും. സംസാരിക്കുന്നു എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, ഡോക്ടർ സ്വാതി വർമ്മ, PR.
1: ആരോഗ്യം നിലനിർത്തുന്നതിൽ സമയബന്ധിത പരിശോധനകൾ, വാക്സിനേഷനുകൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നിവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ തന്നെ നാം എല്ലാവരും ആരോഗ്യ പരിശോധന കാലബന്ധിതമായി ചെയ്യണം. നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കണം. ആരോഗ്യ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അതോടൊപ്പം അറിഞ്ഞിരിക്കുകയും വേണം. ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗുരുതര രോഗം വന്നാൽ ചികിത്സാ ചെലവ് പലപ്പോഴും വലിയ സാമ്പത്തിക ഭാരമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് കേന്ദ്ര കേരള സർക്കാർ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ മെഡിക്കൽ ചെലവുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഒരു കുടുംബത്തിന് വർഷം പരമാവധി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഈ പദ്ധതി എന്താണ്? ഇതൊരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക്, ഗുരുതര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രോഗികൾക്ക് സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ്. സർക്കാർ പ്രൈവറ്റ് അംഗീകൃത ആശുപത്രികളിൽ സെക്കൻഡറി ടെർഷറി തരത്തിലുള്ള ആശുപത്രി വാസ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇത് മുഖേന ലഭിക്കുന്നതാണ്. ആർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം?

പ്രവർത്തിപ്പിക്കുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വരുന്നതിന് മുമ്പ്, അതായത് 2019 മുമ്പ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസ്, 70 വയസ്സും അതിൽ കൂടുതലുമായ വയോജനങ്ങൾ, കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിന്നോക്ക അർഹ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നത്? ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ് ആയി ആണ് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ആശുപത്രി വാസത്തിനു മുമ്പുള്ള 3 ദിവസത്തെയും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, ജെൻഡർ എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമാകെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത സർക്കാർ പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയിലും ക്യാഷ്ലെസ് ആയി ചികിത്സ നേടാം. ഏകദേശം 1573 ചികിത്സാ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും, അതായത് മരുന്നുകൾ, ഉപകരണങ്ങൾ, രോഗനിർണയ സേവനങ്ങൾ, ഡോക്ടർമാരുടെ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ശസ്ത്രക്രിയാ ഫീസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശസ്ത്രക്രിയ ആവശ്യമായ രോഗങ്ങൾ, അപകടങ്ങളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഗുരുതര അണുബാധകൾ എന്നീ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ചികിത്സ ലഭിക്കും? നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യയോജന വെബ്സൈറ്റ് മുഖേനയോ ആയുഷ്മാൻ മിത്ര ആരോഗ്യമിത്ര ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് കാർഡിന് അർഹതയുണ്ട് എന്ന് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അർഹരാണെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഈ കാർഡ് ഉപയോഗിച്ച് അംഗീകൃത ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി നേരിട്ട് സമീപിക്കാം. കാർഡുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ത്യയിലെ ഏത് അംഗീകൃത ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ് ആയി ചികിത്സ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ആശാ വർക്കർമാരായോ ആരോഗ്യ പ്രവർത്തകരായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയോ സമീപിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഒരു സാമൂഹ്യ സുരക്ഷാ വലയമാണ്. ചികിത്സാ ചെലവ് കാരണം ആരും കടബാധ്യതയിൽ അകപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാന്യമായ ചികിത്സ ഉറപ്പാക്കാൻ, ആരോഗ്യം എല്ലാവർക്കും എന്ന സർക്കാരിന്റെ നയം സാധ്യമാക്കാൻ ഈ പദ്ധതികൾ എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോ നിങ്ങളുടെ അയൽവാസികളോ ഈ പദ്ധതിക്ക് അർഹരാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ചികിത്സ നേടാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കുക. ഓർക്കുക, ആരോഗ്യം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും ലഭ്യമാകണം.